0: ഉണ്ട്.
1: ഹമകശവരം അല്ലാഹു ഉടും ഫം വെസ്സവികൻ തിബാ നുദന്ന മഹിയ ഫഹ കുലത തഫാത് വഗം വ മേവാത എഫനുഗേ സബബും തിമൻ റസ്കലാംഗേ നെറുവീമേ അദി ഫർബദ തവഗേ തെരേഗ ഹുദു കുലയായി റക്കുലയായി കാളുകം ഗദ കാളുകുലയായി അദി കുലത തഫാത് വഗം വ മഗുതം ഹുരി ഫർബദ തവേ.

ഹമകഷവറും അള്ളാഹുഗെ ഫൈക്കിയവ അദി നമാദു ഖായിം കോ തിമൻ റസ്കലാംഗെ എവരെന്ന ദെവ്വി തകതിൻ സിർറായി ഫാളുഗ ഹേദകും ഉളേ മീഹുന്നി ഗെല്ലുൻ നുവാനെ വിയഫാരിയകം ഇദേ ബൈകേ.

ആദംഗി ദരിംഖംഗാ മെനുവി തിയബേഖലു നുവമേ അതി റഹ്മാനു വന്ത റസ്കലാംഗി എവ്വിസ് എച്ച് ബാവൈ നുലവേ ദൊഗു ഹദാ ഭയകുഖംഗാ മെനുവി തിയബേഖലു നുവമേ.

0: నాయ్ ఎవరెంగి అమిల్ల నఫ్స్ తకున్నాయ్ ఎవరెన్ నుదన్న తగతి జోడు జోడ హొరిహా తగతి హెద్దెవి రస్కలాంగే ముస్తాహిరు అంత కమాయ్.
1: കീരത്ത് ഖുർആനക ദിവ്യ തർജ്ജമായ ദമ്മ മികനസ്തിനി സൂറത്ത് ഫാതിർ ഹൈവൻ ആയത്തും ഫഷായകിങ് സൂറൻ നിമ്മ സൂറത്ത് യാസീൻ ഫഷായകിങ് സൂറത്തുകെ തിരീസ് ഹവൻ ആയത്തുക നിയല തർജ്ജമ വിദാൾ ദിവ്വാ ഫവണി ഡോക്ടർ മുഹമ്മദ് ഹനീഫ്.

0: ഉണ്ട്.
1: ഹമകശവരം അല്ലാഹു ഉടും ഫം വെസ്സവികൻ തിബാ നുദന്നം ഹയ്യേ ഫഹ കുലത തഫാത് വഗം വാ മേവാത എഫനുഗ സബബും തിമൻ റസ്കലാംഗെ നെറുവീമെ അതി ഫർബദ തവഗ തെരേഗ ഹുദു കുലയായി റക്കുലയായി കാളുകം ഗദ കാളുകുലയായി അതി കുലത തഫാത് വഗം വാ മഗുതം ഹുരി ഫർബദ തവേ.

ഹമകശവറും അല്ലാഹി ഉടുതകായ് ബിമുഗെ ഗൈബു ദിനവടിഗം വാരസ്കലാംഗെ ഹമകശവറും എഖലാംഗി ഹിത്തൗഗാ വാഹാ കമേ മൊള ദിനവടിഗം വാരസ്കലാംഗെ.

0: నాయ్ ఎవరెంగి అమిల్ల నఫ్స్ తకున్నాయ్ ఎవరెన్ నుదన్న తగతి జోడు జోడ హొరిహా తగతి హెద్దెవి రస్కలాంగే ముస్తాహిరు అంత కమాయ్.
1: കീരത് ഖുർആനക ദിവ്യ തർജ്ജമായ ദർമ്മ മിഗനസ്തിനി സൂറത്ത് ഫാതിർ ഹൈവൻ ആയത്തും ഫഷായകൻ എസൂർ എന്നിമ്മ സൂറത്ത് യാസീൻ ഫഷായകൻ എസൂറത്തുക തിരീസ് ഹവൻ ആയത്തുക നിയല തർജ്ജമാ വിതാൾ ദിവ്വാ ഫവണി ഡോക്ടർ മുഹമ്മദ് ഹനീഫ്.

0: మీ ప్రోగ్రామ్ గా మీకు నిస్తేని డాక్టర్ అబ్దుల్ మజీద్ అబ్దుల్ బారి లివాఫవా కీరిత్ రసూలాగే సున్నై ఇస్లామీ షరియత్ కే దేవన మస్తరు మీ ఫోతుక హిమినే మౌలుమాత్ మీ మౌలుమాత్ హుషాళాతేని హసన్ హలీం
1: అసాబు బేకలుంగి అమలు ఫుల బదాయరు కొమ్మె కమెగ్గావెస్ ఎ బేకలుం రసూలుల్లాహ్ సల్లల్లాహు అలైహి వసల్లమకి నమూనాయకముగ బల్లవా అది ఎ బేకలుం ఎకలేగి ఫాణ ఫురిహమయ తబావెవటాగన్నమా హమ ఎఫదాన్ ఎకలేగి ఫాణ్గె అమలు ఫుడు హుజ్జతే కముగావెస్ దికెవటాగన్నవా మిగుతుం బదాయరు ఉమరుగి ఫాణ్ అల్ హజరుల్ అస్వద బుస్ దివ్వమున్ విదాళువి ഇബ ഹിലയ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബുസ്ദെവ്വിതൻ അഹുരെന്ന ഫെനിഫണുവാണമ ഹമ കഷവരും അഹുരെൻ ഇബ ഹിലയ ബുസ് നുദിനുമുഹി ദിവണ ഗുതകി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുരവി അമലു ഫുളകും എവ്വസ് ഗുതക ഷറുയി ഹൈസിയതെൻ എങ്കെന്നെതും മാണൈ തഷ്റുയു കുരവുമുഗെ മക്സദുഗ കുരവി കമെക്കൻ എകമും ഫാളുവാണെതും മിഫദ ഹാലത്തെഗ എക്കുരവ്വി കമെ കുറവ്വാഫവണി അല്ലോഹ കുത്തം വെബഡാഗതുമുഗെ മക്സദുഗാണമ എക്കം വാണി ഉമ്മതുഗെ മീഹുണവ്വെസ് കുറും മുസ്തഹബ്ബു മന്ദൂബു കമക മിസാലക ദായിമി ഗൊതെഗ നൂൻ ഗൊതക കുറവ്വാഫവാ സുന്നെ നമാദെന്നമ എഹിം മീഹുണവ്വെസ് എക്കം കുറും മുസ്തഹബ്ബു വെഗെൻവി എഹനി എക്കമകി അല്ലോഹ കുത്തം വെബഡാഗതുമുഗെ മക്സദുഗ കുരവ്വി അളുകമക വീതി നമവെസ് എകമകി അല്ലോഹ കുത്തം വെബഡാഗതുമുഗെ ഗുതും കുരവ്വി കമിക്കൻ എ അമലകും ഫാളുവാ നെന്നമ ബൈങ് ഇൽമുവരിൻ ദെക്കവെഡാണവാ ഗുതുഗ എകം വാണി എഹം മീഹുണ ഹുദ്ദ കമക മീഗെ മിസാലകി ഹംഗുരാമാഗെ എകി എകി ഹുണരുതക വിയഫാരി കുരവ്വുമാ ദണ്ടുവരികം കുരവ്വും ഫതകംകൻ ബദുറു ഹംഗുരാമാഗ റസൂലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തനക മടുകുരവ്വുമും സഹാബിയകു ദെന്നവി ഹംഗുരാമയക്കി വിസ്നുമാ രേവുന്തരികമ ഹംഗുരാമയഗെ ഉക്കുളു ബേനു കുരഞ്ചിഹേകമെക്കി തിയതാങ്ക മടുകുരവ്വി അല്ലോഹ് അമുരു കുരവ്വാകിന്തോയ് എകലേഗി ഫാൻ ഹദീസ് കുരവ്വി നൂണെകെ ഹംഗുരാമയക്കി രേവുമാ ഉക്കുളു തകിക്കി എബേകലകു ദെന്നെവി എഹിങ്കമുഗ വഞ്ഞ കലേഗി ഫാൻ തിയ മടുകുരവ്വി തനകി രംഗളു തണെ നൂണെ മി മേദാണുഗ ഫിംബളു തൻ ഹുരി തന്തന വെരിവാഞ്ചിഹേനെ ദിങ് എകലേഗി ഫാൻ എ സഹാബിയെ മഷ്വരായ ഇഗ്ഗുതൻ അമൽ കുരവ്വി റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനായ ബഡാഗെങ്ങിരു മദീനാഗെ ദണ്ടുവെരിൻ ഖദുറുരു ജോഡുകൊങ് ഹദ മീതന്ദിക്കെ വെഡാഗെൻ അല്ലോഹ വക്കീൽ കൊഗ്ഗെൻ തിയകണ്ണു കുളിയസ് രംഗളുവാനെ നൂൻ ഹെയ്യെ എകലേഗി ഫാൻ ഹദീസ് കുരവ്വി എ ഹിന്ദു എ മീഹും ഇഗ്ഗുതൻ അമൽ കുരു വിധിഗെൻ അഹറു നതീജ എഹ രംഗളെന്നുവി എ ഹിന്ദു എ മീഹും ദെന്നെവി കലേഗി ഫാൻ വിദാളുവെഗെങ് അളുഗുൺമെങ് എക്കണ്ണുക്കൊ ദൂക്കൊല്ലുമുണ് നുക്കിൻ നതീജായക്കി മീയി എ ഹിന്ദു ഹദീസ് കുരവ്വി തിയബാമീഹുങ്ങെ ദുനിയവി കന്ത മുളങ്ങെങ്ങേനി തിയബാമീഹുണ്ണഷെ അലിമാമു ഷാഫി വിദാളുവെഫുവാകുതുക മിഫദ കങ്കമകീവെസ് കുറും മുസ്തഹബ്ബുവെഗെം വാ കങ്കം എഹെനി അല്ലോഹ കുത്തം വെവടാഗതുമുഗെ ഗുതും എകലേഗി ഫാൻ കുരവ്വി കമെക്കം എകമും ഫാളു നുവികംഗാവി നമവെസ് എകലേഗി ഫാൻ കുറവ്വ കൊമ്മെ അമലെഗ്ഗാമെ എനിയെ കൊമ്മെഹെംവെസ് ഒന്നാണെത്തി എഹെങ്കമുഗവാണമ അല്ലോഹ കുത്തം വുമുഗെ ഗുതും കുരവേ കൊമ്മെ അമലെഗ്ഗെ എമ്മെ ദം മിംബരകവ്വാണി കുറും മുസ്തഹബ്ബുവെഗെവ്വും മി ബേതകും എങ്ങേ കമകി സുന്നത്തുഗെ മാണകമുഗ സമാണം സുരെൻ അളുഗുൺമെങ്ങെ തെരേഗ ബെദേഫവാ താരഫകി ഹമ കൊമ്മെ സുന്നത്തെണ്ണുക എയ് ഷറുയി ഹുക്കുംതഹുഗെ ബേതഹുഗെ തെരേഗ ഹിമ്മെനിഗെം വാജിബ് മന്ദൂബ് നുവത സുണ്ണെ ഹറാം മഖ്റൂഹ് മുബാഹ് നുവത ഹുദ്ദ മി ഫസ് ബാഗെ തെരേൻ മന്ദൂബുഗെ മാണ നമവെസ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഗാരിഹും വാരിദുഫവാ എമ്മെഹാ ബസ്ഫുളുതക അമൽ ഫുളുതക എകലേഗി ഫാൻ ഇഖ്റാർ കുറവ്വാഫവാ എമ്മെഹാ കന്തത്തകകി ഷറുയി ഹുക്കുംതഹുഗെ തെരേഗ ഹിമിനെ മന്ദൂബ് നുവത കുറും മുസ്തഹബ്ബുവെഗെംവാ സുന്നെ കന്തത്തകെന്നു മീ മുളിൻ ദെകമെ നുവത ദെബഹെ റസൂലാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗാരിഹും സാബിതു ഇഫവാ ഹുരിഹാ അമലകി എകം കുറുമും സവാബു ലിബേ അതി നുക്കൊദ്ദൂകൊല്ലിയസ് അസാബു നുലിബേ കമകെ ബുണുമി മുളിങ്കോഹെ എകലേഗി ഫാൻഗെ അമൽ ഫുളുതഹുഗെ തെരേഗ മിഫദ കന്തത്തൻ ഹിമെനിഗെം വാഫദാൻ വാജിബു കന്തത്തക കുറും ഹുദ്ദ കന്തത്തവ്വെസ് ഹിമെനിഗെംവേ

0: മികനസ്ഥിനി ഡോക്ടർ അബ്ദുൽ മജീദ് അബ്ദുൽ ബാരി ലുവാഫവ കിരിതി റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഗെ സുന്നൈ ഇസ്ലാമി ശരിയത്ത് ഗെ ദേവന മസ്തര മി ഫുതു ഗെ ഹിമിനി മൗലുമാത് മൗലുമാത് ഉശലാദിനി ഹസൻ ഹലീം
1: അഡ്വസൗന്ത്യ ഗെന്ദവണി ഗെ ബേഫ്ലുംഗെ ദീനി മുർഷിദ്
2: ദീനു ഗെ അഡു ദീനു ഗെ